0: ഫർഹാദ്ക്ക് അട് ദിവഹി എഫ് എം
1: ദിവഹി എഫ് എം
0: ദിവഹി നായക.
2: MFS.
3: منفوي في لون كدائرة. ام تازاكو.